ആകാശവാണി പുതുച്ചേരി. നേരം 7:25. 12 ഉഴവുകൾക്കാണ് അറിവിപ്പുകൾ. ഊട്ടച്ചത്തുമിക്ക കുറുധാന്യങ്ങൾ സാഗുപടി കുറിച്ച അറിവിപ്പ്. നോക്കം: സത്തു മികുന്ന കുറുധാന്യ സാഗുപടിയെ ഊക്കുവിത്ത് ഉർപ്പത്തിയെ പെരുക്കി നുകർവോരിടം അതൻ പയൻപാട്ടിനെ പരവലാക്കി ഊട്ടച്ചത്തു കുറയ്പാടുകളെ നിവർത്തി ചെയ്തൽ. കുതിരവാളി രകങ്ങൾ: MTU 1, അത്തിയേന്തൽ 1, CO 2. കാലനിലൈ: കുതിരവാളി വെപ്പം സാർന്ന പകുതികളിൽ നനു വളരക്കൂടിയത്. ഇത് മാറുപെട്ട തട്പവെപ്പനിലകളെയും താങ്കി വളരക്കൂടിയത്. മൺ: മണൽ കലർന്ന കളിമൺ നിലങ്ങളിൽ നനു വളരക്കൂടിയത്. നിലം തയ്യാരിത്തൽ: 2 ഉഴുതു സമപ്പെടുത്ത വേണ്ടും. വിതയ് അളവ്: 3 മുതൽ 4 കിലോ ഒരു ഏക്കർക്ക് ഇടവേണ്ടും. വിതയ്പ്പ്: പർവമഴ തുടങ്ങിയ ഉടൻ ജൂലൈ മാസത്തിൻ മുതൽ 15 നാൾക്കുള്ളിൽ വിതയ്ക്ക വേണ്ടും.